കട്ടിയ സച്ചട നാമസുമായി സച്ച നാമസുമായി ഹർ ഗുണങ്കായി മിൽ പ്രീതം സുഖപായി സദാ ആനന്ദ രഹേ ദിന രാത്രി വിച്ചുഹോ ഹൗമേ ജായ ജിന്നീ പുരഖീ ഹർ നാമ ചേത ലായ തിനകേ ഹൗ ലാഗൂ പായ കായാ കഞ്ചന താഥീയ ജാ സത്ഗുര ലയ മിലായ സോ സച്ചാ സച്ച സലാഹീയ ജേ സത്ഗുര ദേ ബുജായ ബിന സത്ഗുര ഭർമ ഭലാണിയാ ക്യാ മുഹു ദേസന ആഗേ ജായ ക്യാ ദേന മുഹു ജായ അവഗുണ പശുതായ ദുഃഖോ ദുഃഖ കമായ നാം രത്തിയാ സേ രംഗ ചലൂലാ പിർകേ അങ്ക സമായ തിസ് ജേവട അവര സൂജയ കിസ ആഗേ കഹിയേ ജായ സോ സച്ചാ സച്ച സലാഹിയ ജേ സത്ഗുരു ദേ ബുജഹായ ജിന്നീ സച്ചടാ സച്ച സലാഹിയാ ഹൗ തിന ലാഗോ പായ സേ ജന സച്ചേ നിർമലേ തിന് മിലയാ മല സബ ജായ തിന് മിലയാ മല സബ ജായ സച്ചേ സര നായ സച്ചേ സഹജ സുഭായ നാം നിരഞ്ജന അഗമയ ഗോചര സത്ഗുരു ദിയാ ബുജഹായ അന ദിന ഭഗത കരഹേ രംഗ രാത്രി നാനക സച്ച സമായേ ജിന്നീ സച്ചടാ സച്ച ധ്യായാ ഹൗ തിനകേ ലാഗോ പായ വടഹൻസ കീ വാ

ഭഗവാൻ തന്ന തന്നരാമദാസ ഗുരു ജിന ശ്രീയാതിന സവാരയാ പൂരി ഹോയി കരാമാത് ആപ് സിർജനഹാര താരയാ സിഖിയത്ത സംഗതി പാർ ബ്രഹ്മ കർ നമസ്കാര.